0: പറഞ്ഞോ
1: പറഞ്ഞേ പറഞ്ഞേ
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല ഫുൾ ഓഫ് കേരള ഫ്ലേവർ
1: അടിപൊളി ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ് നമ്പർ പറഞ്ഞേ
0: എന്നാ പിടിച്ചോ
2: 0210-2474-265 The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ella Vibe.

മറക്കല്ലേ നമ്മൾ ഈ ഒരു ശബ്ദം എസ് ജാനകി അമ്മ. അമ്മ പാടിയ എല്ലാ പാട്ടുകളും ഓർമ്മ വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൂടെ ഉള്ളതാണ് അല്ലേ. ദാ ഈ ഒരു ഓലത്തുമ്പത്തി നൊയ്യലാടും എന്ന പാട്ട് നമ്മൾ പാടി ഉറക്കിയവരാണ് നമ്മളുടെ അച്ഛനും അമ്മയും. അതേപോലെ ജാനകിയമ്മയുടെ പാട്ടുകൾ കേട്ട് വളർന്നവരാണ് നമ്മൾ. ഇന്ന് ജാനകിയമ്മ എന്ന സത്യം, ആ ഒരു സംഗീതം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പോലും അവർ നൽകിയിട്ടുള്ള എല്ലാ തരം കോൺട്രിബ്യൂഷൻസ് നമ്മുടെ കൂടെ ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുകയാണ് അല്ലേ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. എസ് ജാനകി എന്ന നമ്മുടെ എല്ലാവരുടെയും ജാനകിയമ്മ. ചില ശബ്ദങ്ങളൊക്കെ വെറും ശബ്ദം മാത്രമല്ല അല്ലേ, ചില ഓർമ്മകളാണ്, ചില വികാരങ്ങളാണ്, ജീവിതത്തിന്റെ ഓരോ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും നമ്മോടൊപ്പം ഒക്കെ സഞ്ചരിച്ച അനുഭൂതികളാണ്. അങ്ങനെ ഒരു സ്വരമായിരുന്നു എല്ലാവർക്കും ജാനകിയമ്മ എന്നുള്ളത്. ഇന്ന് ആ സ്വരം നിശബ്ദമായിട്ടുണ്ടെങ്കിലും ആ പാട്ടുകൾ ഒരിക്കലും നിശബ്ദമാവുന്നില്ല അല്ലേ. പ്രണയത്തിന്റെ മൃദുലതയും വിരഹത്തിന്റെ വേദനയും ഒരമ്മയുടെ വാത്സല്യവും അങ്ങനെ എല്ലാ തരത്തിലുള്ള വികാരത്തിനും സ്വന്തം ശബ്ദം നൽകിയ അതുല്യ ഗായിക, പതിറ്റാണ്ടുകളായി ദക്ഷിണേന്ത്യൻ സംഗീത ലോകത്തെ സമ്പന്നമാക്കിയ ആ ഒരു സ്വരം ഇന്ന് ഭൗതികമായി നമ്മോടൊപ്പം ഇല്ല. പക്ഷേ ഒരു കലാകാരൻ വിട പറയുന്നത് ശരീരത്തോട് മാത്രമാണ്. കല ഒരിക്കലും വിട പറയില്ല എന്ന് പറയുന്നത് ഇത്ര വലിയ കാര്യമാണ് അല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോഴും അവരുടെ പാട്ടുകൾ കേൾക്കുന്നതും അത് ആസ്വദിക്കുന്നതും. എനിക്കെപ്പോഴും ജാനകിയമ്മ എന്ന് പറയുമ്പോൾ താരാട്ടായിട്ട് തോന്നാറുണ്ട് കേട്ടോ. കാരണം ഞാൻ കേട്ട് വളർന്ന താരാട്ട് പാട്ടുകൾ ഇന്നും ഞാൻ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനാണെങ്കിൽ പോലും ഞാൻ പാടിക്കൊടുക്കുന്ന താരാട്ട് പാട്ടുകളൊക്കെ ജാനകിയമ്മയുടെ ശബ്ദത്തിൽ നിന്ന് കേട്ട് പഠിച്ചതാണ്. തലമുറകളെ പാടാൻ പഠിപ്പിച്ച ആ ഒരു അനശ്വര സ്വരത്തിന്, ആ ശബ്ദത്തിന് വൈബ് എഫ് എം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു.

0: നിങ്ങൾക്ക് കാറുണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
1: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
0: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
1: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
2: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്, വി ഗോട്ട് യു കവേർഡ്.
3: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം Vibe ആണ്. Mixtape Mornings.

തുമ്പിവായ് എന്നുള്ള ഈ ഒരു പാട്ടൊക്കെ പാടാത്ത ഏറ്റു പാടാത്ത ആസ്വദിക്കാത്ത മലയാളികളില്ല അല്ലേ? ഈ ഒരു പാട്ടിന് തന്നെ പല ഭാഷയിൽ പല പല വേർഷൻ ഉള്ളത് കൊണ്ട് തന്നെ ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള പാട്ടിന്റെ സ്വരമാണ് ജാനകി അമ്മ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഇന്ന് ജാനകി അമ്മ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പോലും ആ ശബ്ദം, ആ സ്വരം, ആ സംഗീതം നമ്മളുടെ കൂടെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ തന്നെ നിലനിന്ന് പോവാണല്ലേ. ഒരു കലാകാരന് മരണമുണ്ടാകാം, പക്ഷെ കലയ്ക്കൊരിക്കലും മരണമുണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോഴും നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പാട്ടുകൾ, അവിടുന്നിൻ ഗാനം കേൾക്കാം, മലരെ മൗനമാ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിനുള്ളൊരു കാരണം അവരുടെ അനശ്വര ഗാനങ്ങളിലൂടെ, അവരുടെ ഓർമ്മകളിലൂടെ ഒക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലേ. ജാനകിയമ്മയുടെ ശബ്ദത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അല്ലേ, എന്താ പറയുക, ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയും അതേപോലെ ഒരു അമ്മയുടെ വാത്സല്യവും ഒരു പ്രണയിനിയുടെ മൃദുത്വവും ഒരു ഭക്തിയുടെ ഒരു ആത്മസമർപ്പണവും എല്ലാം ഒരേ ശബ്ദത്തിൽ തന്നെ ഇടകലർന്നു വരിക, അതൊരു ഭയങ്കര മാജിക്കാണല്ലേ. ആ മാജിക്കാണ് ജാനകിയമ്മ ഈ സംഗീത ലോകത്തിന്, ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകർക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. ആയിരക്കണക്കിന് പാട്ടുകൾ, അതിലധികം എണ്ണി തീരാത്തത്ര അവാർഡുകൾ, ഇതിനെയൊക്കെ കാട്ടിലും മേലെ ജാനകിയമ്മ എന്ന അതുല്യ പ്രതിഭയുടെ കല ഇങ്ങനെ നിൽക്കുകയാണല്ലേ. സംഗീതത്തിന്റെ ആ വാനം പാടിക്ക് ഞങ്ങൾ കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇനി പോകാൻ പോകുന്നത് അതേപോലെ ഒരു മാജിക്കൽ വോയിസിലേക്ക് തന്നെയാണ് ജാനകിയമ്മയുടെ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇന്നത്തെ നമ്മുടെ വൈബ് എഫ്എമ്മിന്റെ മിക്സ്ഡ് മോർണിംഗ്സ് ദാ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ടേക്ക് ഓഫ് തേഴ്സ്ഡേയിൽ നാളെ നമുക്ക് രാവിലെ കേൾക്കാം. ജാനകിയമ്മയുടെ പാട്ടുകൾ ഉൾപ്പെടെ നമുക്ക് ഒരുമിച്ച് കേട്ട് ആസ്വദിക്കാം. അതുവരെ കൂടെ ഞാൻ ടാനിയ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്.